0: of the butterfly species. So we have planted them. This is of the emigrant. Now you can focus and you can see that the egg also of this emigrant butterfly. This is the spindle shape, white, this one. So this is the egg of the emigrant butterfly.
1: Dr. Aisha Sultana, wildlife ecologist at the Aravali Biodiversity Park, highlights how the park is now home to Delhi's first butterfly and pollinator conservatories, creating safe habitats for some of the forest's smallest yet most important inhabitants. Their presence sets an entire chain of life in motion, pollinating plants, supporting birds and other wildlife, and strengthening the food web.
2: 80% of the landscape is composed of marine whites of different shapes, sizes. And such landscape has been converted into natural forest ecosystems in a span of 20 years that contribute to the quality of life of Delhi. That is the uniqueness of Aravali Biodiversity Park.
1: Today, the park is a living laboratory for biodiversity, research, education and recreation. For a city increasingly shaped by concrete and heat, it offers a chance to experience a functioning ecosystem.
3: जब हम यहाँ पर आते हैं, तो हमारे बॉडी के सारे वाइटल जो हैं, वो इम्प्रूव हो जाते हैं। इसको इम्प्रूव करना सिर्फ यहाँ के अलावा इसी के लिए पॉसिबल है। जहाँ पर इतनी मशीनें लगी होती हैं, इतने ज़्यादा आपके अंदर जो है ना लिक्विड डिस्चार्ज किए जाते हैं, ऑक्सीजन डिस्चार्ज की जाती है, उनको स्टेरलाइज करने की कोशिश की जाती है, ये इफेक्ट सिर्फ यहीं आता है।
1: Standing in Bhati today, it is easy to imagine a similar future. But restoration has no fixed timeline. Every landscape has its own history, damage, and ecological possibilities. Left alone, mined land does recover, but slowly. Through natural succession, it can take 100 to 10,000 years to become a fully functioning ecosystem. At Bhatti, the Delhi Forest Department and the Eco Task Force are carrying this work forward. So, can restoration bring a mined landscape back to life? Here the answer is still growing, but the signs are clear. Life is returning.
4: I often resort to colors to process my thoughts. Art is how we express grief, joy, desire, rebellion, longing. It's how we make sense of the world around us. And sometimes art helps shape changes that we've noticed but don't quite have the words for. You know, birds that have disappeared, a season that's shrinking, the air that just feels different.
5: The students of St. Joseph's High School in Kerala's Kodungallur are rehearsing a play. A day before the performance, Albert is helping them get ready, sharing tips from his own experience on stage. Albert is one of several community members who took the stage and became a theatre actor. The story he is helping the children to tell is one he knows all too well. Surrounded by backwaters, Albert's neighborhood has long faced seawater seeping into homes during high tides. And every time the water rose, it brought back a painful memory for Albert, the day he lost his friend.
6: അവൻ മരിച്ച സംഭവം ആ ദിവസങ്ങളിൽ രണ്ട് ദിവസം ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം കാരണം അവൻ്റെ ബോഡി ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നവരെ നമ്മൾ ഇവിടെ പണിയിലായിരുന്നു
5: ഫോർ പീപ്പിൾ ലൈക്ക് ആൽബർട്ട് ടൈഡൽ ഫ്ലഡ്സ് ഹാവ് ബീൻ എ ഹാർഷ് റിയാലിറ്റി ദീസ് എക്സ്പീരിയൻസസ് ഫൗണ്ട് ദെയർ വേ ഓൺ ടു ദ സ്റ്റേജ് നോട്ട് ത്രൂ ട്രെയിൻഡ് ആക്ടേഴ്സ് ബട്ട് വയർ ദ പീപ്പിൾ ഹു ഹാഡ് ലിവ്ഡ് ദം ആൽബർട്ട് ആൻഡ് അതർ റെസിഡൻസ് കെയിം ടുഗെദർ ടു ടെൽ ദെയർ സ്റ്റോറീസ് ഇൻ എ പ്ലേ കോൾഡ് ചെവിത്തോർമ എ റിമെംബ്രൻസ് ഇൻ അവർ ഇയേഴ്സ്
6: അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അഭിനയിക്കേണ്ടി വരുന്നില്ല നാച്ചുറലായിട്ട് ചെയ്താൽ മതി നമ്മളെങ്ങനെയാണോ വീട്ടിൽ അതുപോലെ തന്നെ സ്റ്റേജിലും ചെയ്തിട്ടുള്ളൂ
5: ഫോർ ആൽബർട്ട്

0: Theatre became a way of giving voice to a deeply personal experience. For audiences, it became a way of witnessing an environmental reality they may never have experienced themselves.
1: നമുക്കത് ഫീൽ ചെയ്യാം, നമ്മുടെ നെഞ്ചിൽക്ക് കട വന്ന് തറച്ച പോലെ തോന്നി, അത് നേരിട്ട് കാണുന്ന പോലെ ഒരു അനുഭൂതി കിട്ടി.
0: ഇൻ ദ കോസ്റ്റൽ ടൗൺ ഓഫ് അലിബാഗ്, സൗത്ത് ഓഫ് മുംബൈ, ആർട്ടിസ്റ്റ് രചന തോഷ്നിവാൾ ഹാസ് ബീൻ ഫേസിംഗ് എ ചേഞ്ചിങ് എൻവയറൺമെന്റ് ആസ് വെൽ. ആഫ്റ്റർ ഇയേഴ്സ് ആസ് എൻ എൻവയറൺമെന്റൽ ആക്ടിവിസ്റ്റ്, ഷി ടേൺ ടു ആർട്ട്.
2: My experience with the environmental work was very fulfilling and very amazing, working with the communities. But I also realized that we needed a greater, deeper shift in our perception and consciousness about what is our relationship with nature.
0: Rachna began collecting waste washed up on the shore and tried to see it in a different light. Soon, 20 local women joined her. Homemakers, farmers and women whose lives were closely tied to the coast. Together, they transformed discarded materials into artworks. What the sea gave up, the women began to reshape by hand.
3: आम्ही विचार केला याचा काय बनवू, आम्ही काय बनवू शकतो असं आम्ही विचार केला. नंतर मग ते आम्ही आणून धुवून साफ करून त्याच्या ही बनवली वस्तू आम्ही तेव्हा त्याला आम्ही बघितलं की आम्ही काय असं बनवलं, त्याचे चित्र दिसायला लागले आम्हाला. आम्ही असं देखावा दिसते त्याच्यात काय डोंगर दरी काय मासं असं काहीतरी दिसायला लागलं आम्हाला, तेव्हा आम्ही बघितलं का आम्ही काय काय बनवलं.
0: बॅक टू द स्टेज. Over the last 2 years, the play has traveled beyond the community, taking its experience of tidal flooding to audiences across India. But the story didn't stop there. It helped create tangible results for local communities struggling with tidal floods.
4: ഈ കാണുന്ന ഷട്ടർ ഉണ്ടായിരുന്നില്ല. ഇതിലും വെള്ളം കയറി. അതൊരു പരിധി വരെ നാടകത്തിൻ്റെ പിന്നെ ഈ പറഞ്ഞവർക്ക് അധികാരികൾ ശരിക്കാണ് തുറന്നു എന്നുള്ള തന്നെ വേണം പറയാനായിട്ട്.
0: After years of working with the community, climate research organization Equinoct recognized theater's potential to strengthen both awareness and action around tidal flooding.
5: Chevtorma did something that we were not able to do as scientists, is to bring people together under a common vision and hope that something is possible.
0: The wider campaign around tidal flooding contributed to its recognition as a state-specific disaster in Kerala in 2026. Back in Maharashtra, the focus was not just on collecting waste, but also on helping people to see their surroundings differently. Rachna's workshops included simple sensory exercises, such as experiencing the beach with eyes shut.
6: वैसे तो हम लोग हमेशा बीच पे जाते, लेकिन उस दिन वो आग बंद करके और फिर आग खोलने के बाद का वो नजारा, और हमने खुद जो बीच क्लीनिंग किया था वो बीच देखने में, और मतलब एक अलग नजरिया था.
0: The experience also changed how some of the women dealt with waste in their everyday lives.
3: Adi asa ami ekatra ek dustbin madhe ola kachra pan ani suka kachra pan ani plastic pan sarva ekatra takaycho. Ata amala ya kama pasun asa ami vegla kela ahe, ola kachra vegla ani suka kachra vegla.
0: In both places, art began with personal experiences of environmental change. But once given form, those experiences could be shared, witnessed and understood by others. In Kerala, Chevitorma is now being carried forward by a new generation. For these children, the story is not something they have to imagine.
7: അത് വീട്ടിൽ വെള്ളം കയറി സ്കൂളിൽ വരുന്ന സമയത്തടക്കം യൂണിഫോം ഒക്കെ നനഞ്ഞ് പുറത്തൊരു ഫംഗ്ഷന് പോകുന്ന സമയത്തടക്കം നമുക്ക് മര്യാദക്ക് ഒരു ഡ്രസ്സ് നനയാതെ ഇട്ടിട്ട് പോകാൻ പറ്റാതിരുന്നൊരവസ്ഥ, വീട്ടിലെ മര്യാദക്ക് എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങനെ പല അവസ്ഥകളും പലരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്.
0: ഫോർ ദ വിമൻ ഓഫ് മഹാരാഷ്ട്ര, ദ ബിഗ്ഗസ്റ്റ് ചേഞ്ച് മേ ഹാവ് ബീൻ ഹൗ ദേ സീ ദംസെൽവ്സ്.
3: आम्ही आम्हाला असं वाटतं की आम्ही काय केलं आहे, समुद्रातून एवढी अशी घाण वस्तू घेऊन आलो आणि त्याची चांगला काय हे केलं आम्ही, त्याचा आम्हाला आनंद वाटतो आहे की आम्ही याच्यापासून काय झालं आहे असं आम्हाला वाटायला लागलं आहे की आम्ही टाकाऊपासून टिकाऊ वस्तू आम्ही एवढी चांगली बनवू शकतो असं आम्हाला सर्व महिलांना वाटतं आहे.
0: फॉर अल्बर्ट, वॉचिंग द चिल्ड्रन टेक द स्टेज is a reminder of how far a story that began in flooded homes has traveled. Perhaps